നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ പുല്ലാര വിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈല പൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപം പ്രപന്ന പാരിജാതായ തോത്രവേത്രേണ പാനയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ